0: பண்ணிடலாமா உங்களுக்கு ரெண்டு எப்படி பண்ணாங்க அடுத்து யாரு என்ன பேச போறாங்க அப்படின்னு பாத்துடலாம். நீங்க உங்க பேர் சொல்றீங்களா?
1: காயத்ரி.
0: காயத்ரி என்ன படிக்கிறீங்கப்பா?
1: செகண்ட் இயர்.
0: கொஞ்சம் கன்ஃபியூஸ் ஆயிடுச்சு இல்ல?
1: ஃபர்ஸ்ட் இயர் செகண்ட் இயர் மாறு
0: வந்த வந்து இயர் மாறும் தெரியுமா?
2: என்ன சொல்ல
1: போறீங்கிலാണ് അപ്പൊ അച്ഛൻ ഇങ്ങനെ ഡ്യൂട്ടി ഒക്കെ പോകുമ്പോ ക്വാർട്ടേഴ്സിൽ ഹൈദരാബാദിൽ നിന്ന് അപ്പൊ അവിടെയാണ് എന്റെ ഫസ്റ്റ് കെ ജി ഞാൻ പഠിക്കുന്നത്. അപ്പൊ കെ ജി അവളെ ചെയ്തിട്ട് പിന്നെ ഞാൻ ആക്ച്വലി എന്റെ ലൈഫിൽ കുറെ സ്കൂൾ ഇങ്ങനെ മാറിയിട്ടുണ്ട്. കാരണം അച്ഛൻ ഇങ്ങനെ ഡ്യൂട്ടി ഇങ്ങനെ ചേഞ്ച് ആകും തോറും ഓരോരോ സ്കൂൾ ഓരോരോ കോളേജ് അവിടെ ശരിയില്ല ഇവിടെ ശരിയില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറെ മാറും. പിന്നെ ടെൻത്ത് മെയിൻ ആയിട്ട് ഞാൻ എൻജോയ് ചെയ്തത് ടെൻത്ത് ആയിരുന്നു. അതുവരെ സ്റ്റഡീസ് വീട്ടിലായിരുന്നു. ഞാൻ എൽഡസ്റ്റ് ഡോട്ടർ ആയതുകൊണ്ട് തന്നെ പഠിക്കണം ഇങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ സെൽഫ് റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെ ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ലൈക് ബുക്ക് പോവാം അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. പിന്നെ അവിടുന്ന് ടെൻത്തിലാണ് ഞാൻ ആക്ച്വലി ഫ്രണ്ട്സ് എന്താണെന്നും ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നും ആ സ്കൂൾ ലൈഫിന്റെ ഒരു മിഡിൽ ഓഫ് ദി പോർഷൻ ആണ് ഈ ടെൻത്ത് എന്ന് പറയുന്നത്. അപ്പോ ടെൻത്തിൽ അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യുകയും ചെയ്തു പഠിക്കുകയും ചെയ്തു ആൻഡ് ഇറ്റ് വാസ് ഫൺ. അതുവരെ ജസ്റ്റ് ഈ പഠിത്തം ഫ്രണ്ട്സും കരുതുന്ന ഞാൻ അത്ര കമ്പനി അല്ല. എപ്പോഴും പഠിക്കണം വീട്ടിൽ നിന്നായാലും ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു പഠിക്കണം ആ ഒരു ഇത്. പക്ഷെ ടെൻത്തിലാണ് ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്തതും ഫ്രണ്ട്സിന്റെ വാല്യൂ മനസ്സിലാക്കിയതും ഫ്രണ്ട്സിൽ സ്നേക്സ് ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതും ടെൻത്തിലായിരുന്നു. ആൻഡ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചപ്പോഴും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ബട്ട് നമുക്കറിയാം ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ നമുക്ക് കുറച്ച് അപ്പൊ ആ ടൈം നമുക്ക് കുറച്ച് മെച്യൂരിറ്റി കാണും. ഫ്രണ്ട്സ് നമ്മൾ അത്രയ്ക്ക് വിശ്വസിക്കരുത്, നമ്മളെല്ലാം അവരാണെന്നും പറഞ്ഞ് വിശ്വസിക്കരുത്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിമിറ്റിന് നമ്മൾ വെച്ചിരിക്കും. നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യണം ആവരുത് ഫ്രണ്ട്സ്, അവർ നമ്മളെ യൂസ് ചെയ്ത്. ബട്ട് യു ഷുഡ് കീപ് ഒരു ലിമിറ്റ് വേണം എല്ലാത്തിനും എന്ന് മനസ്സിലാക്കി. ദെൻ കോളേജ് ലൈഫിൽ വരുമ്പോ കോളേജ് ലൈഫ് നമ്മൾ ഈ മൂവീസിൽ കാണുന്ന പോലെ വെറുതെ ഒരു കുഞ്ഞു ബാഗ് ഇട്ടിട്ട് നമ്മൾ ഭയങ്കര ഫ്രീ ഹെയർ ഒക്കെ ഇട്ടിട്ട് വരുന്ന പോലെ ഒന്നും അല്ല ഈ കോളേജ്. ഡെഫിനറ്റ്ലി അങ്ങനെയല്ല കോളേജ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫ്രീഡം കിട്ടിയത് പോലെ ആയിരിക്കും. ബട്ട് യു ഹാവ് ടു യൂസ് ഇറ്റ് ഇൻ എ ഗുഡ് വേ. ആൻഡ് എന്ത് പറയാന്, കോളേജ് ലൈഫ് ഇസ് ഗുഡ്. പക്ഷെ റിസ്കി ആണ്, നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ നമുക്ക് കളിക്കാം ജോളി ചെയ്യാം വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷേ വി ഷുഡ് സ്റ്റഡി ആൻഡ് വി ഷുഡ് കീപ് അവർ ക്യാരക്ടർ ഗുഡ്.
2: படிப்பு அப்படிங்கறது ரொம்ப இம்பார்ட்டன்ட் தான் இல்லையா? பாட்டு பாடுறீங்களா?
0: பாடுங்க. ஃப்ரெண்டோட நேம் கேட்டலாமா? உங்க பேர் சொல்லுங்க.
3: என்ன பேர்? ஆதித்யா. நான் செகண்ட் இயர் மேக்ஸ்.
0: சரி, ரெண்டு பேரும் எங்க இருந்து வரீங்க?
3: நியர் பஞ்சமோடு.
0: பனச்சமோடு. பனச்சமோடு பக்கத்துல
3: எடைக்கோடு.
0: எடைக்கோடு.
3: என் வீடு கேரளா.

0: ടീച്ചേഴ്സ് കാരണമാണ്. അപ്പൊ എനിക്ക് ടീച്ചേഴ്സിനെ കുറിച്ച് ടെൻത് വരേക്കും അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു ടെൻത്തിലായി ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത്. അപ്പൊ മനസ്സിലാക്കുക ടീച്ചേഴ്സ് വലുതായിട്ടൊന്നും ഒന്നുമില്ല. പക്ഷെ പ്ലസ് വണ്ണിലായപ്പോ ഞാൻ എടുത്ത ഗ്രൂപ്പ് ബയോമാക്സ് ആയിരുന്നു. എനിക്ക് മാത്സ് ഒട്ടും വരില്ല. ടെൻത്തിൽ എനിക്ക് മാത്സിൽ ഭയങ്കര മാർക്ക് കുറവായിരുന്നു. ട്രൂലി ഹോണസ്റ്റ്ലി എനിക്ക് മാർക്ക് കുറവായിരുന്നു. പറ്റിൽ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട് ബയോമാക്സ് എടുക്കണം എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു പഠിപ്പിന്റെ ഒരു ഫോം ആയിരുന്നു വീട്ടില്. അപ്പൊ മാത്സ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ മാത്സ് എടുത്തു. പ്ലസ് വണ്ണിൽ ഭയങ്കര ശോകം. ഏത് എക്സാം ആണെങ്കിലും മന്ത്ലി എക്സാം ഒഴികെ ബാക്കിയുള്ള എല്ലാ എക്സാമും ഞാൻ ഫെയിലായിരിക്കും. മാത്സിന് എപ്പോഴും റിപ്പോർട്ട് കാർഡ് ആ റെഡ് ലൈന് കാണും. റാങ്ക് ഒന്നും കാണില്ല, റെഡ് ലൈന് കാണും, ഫെയിലായിരിക്കും. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാന് പബ്ലിക് എക്സാം പാസ്സായി. ജസ്റ്റ് പാസ്സിൽ അങ്ങനെ പോയി. പ്ലസ് ടു എത്തിയപ്പോ ഓക്കെ ഇനി പറ്റില്ല പഠിക്കണം. അതിനിടയ്ക്ക് മാത്സ് ടീച്ചർ, സ്റ്റാർട്ടിങ്ങില് മാത്സ് ടീച്ചർ ഞാൻ ഭയങ്കര ബോണ്ടായിരുന്നു. ഈ ഫെയിലാവാൻ തുടങ്ങിയ ശേഷം മാത്സ് ടീച്ചറും ഞാനും തമ്മിൽ എന്നും വഴക്കായിരിക്കും. മാം പറഞ്ഞു നീ പറഞ്ഞ് ഫ്രണ്ടിലിരിക്കുക, ഫ്രണ്ടിലിരിക്കും. ഞാൻ വിചാരിക്കും ദൈവം ഇവർ എന്തിനായിരിക്കും എന്നെ ഇങ്ങനെ ഇട്ടിങ്ങനെ കഷ്ടപ്പെടുത്തണം, എനിക്ക് മാത്സ് വരൂല എന്ന് അറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കും ഞാൻ. പക്ഷെ എന്നെ അന്നാ മാം ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്ലസ് ടു നല്ല മാർക്ക് കിട്ടൂലായിരുന്നു. ഞാൻ മാത്സ് എനിക്ക് പഠിക്കാൻ പറ്റൂലായിരുന്നു. ആൻഡ് ഷീ ഇസ് ദ മെയിൻ റീസൺ. എന്താ പറയാ, ഞാൻ മാത്സ് എനിക്ക് ഇഷ്ടപ്പെടാനും ഒക്കെ ഉള്ള ഒരു മെയിൻ റീസൺ ആണ് എന്റെ ടീച്ചർ. അത് ടെൻത്തിൽ എനിക്ക് 50 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ, പ്ലസ് വണ്ണിൽ 60 ആൻഡ് ഇതിൽ 78 എടുത്തതിന് റീസൺ മാം ആണ്.
1: ഇപ്പോ മാത്സ് പഠിക്കുമ്പോൾ
0: മാത്സ് ഇഷ്ടമാണ്, മാത്സ് ഇഷ്ടമാണ്. ഇപ്പോ ആർക്കെങ്കിലും മാത്സ് ഡൗട്ട് വന്നാലും എന്റെ വീട്ടിനടുത്ത് പിള്ളേരൊക്കെ വരും. ട്യൂഷൻ അല്ലാണ്ട് അവർ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വരും, വാട്സാപ്പില് മെസ്സേജ് ഇടും. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. മാത്സ് ടീച്ചറാണ് ഡെഫിനറ്റ്ലി.
1: നല്ലാവേ ടീച്ചേഴ്സ് പറ്റി അളഹാസം നിങ്ങൾ சொல்றீங்களா? அடுத்து ரெடியா இருக்கிறாங்க, அவங்கள சந்திச்சிடலாமா?
2: சந்திச்சிடலாம். என்ன சொல்ல போறாங்க?
1: உங்க பேரு அதுக்கு முன்னால கேட்டலாமா? பேரு சொல்லிடுறேன். உங்க பேர்
3: ஐஸ்வர்யா, ஃபர்ஸ்ட் செகண்ட் பிசிக்ஸ்.
1: இன்னும் அந்த தடமர எல்லாருமே இருக்கு. நீங்க
4: பவித்ரோஷினி
1: செய்து சொல்லப்படுறீங்களா?
4: எந்த காட்டுலயுமே கிடைக்காத பூச்சி, அது என்ன பூச்சி?
1: கண்ணபூச்சி.
4: கரெக்ட். டாக்டர் ஊசி போட வரும்போது ஒருத்தன் வந்து தடுத்தான.
1: அது தடுப்பூசியா?
4: கொடையா நம்ம தூக்கிட்டு போறோம்.
1: கொடையா தூக்கிட்டு போறோம் தெரியலையே.
4: ஏன்னா அதால நடக்க முடியாது.
1: ஓ, அதனால தூக்கிட்டு போறீங்களா நீங்க? சூப்பர் சூப்பர்.
4: மழை வரதுக்கு முன்னாடி வானம் எப்படி இருக்கும்?
1: வானம் எப்படி இருக்கும்? அப்படியேதான் இருக்கும்.
4: மழை வராம இருக்கும்.
1: மழை வராத இருக்கும். சூப்பர்.
4: அவ்வளவுதான்.
1: அவ்வளவுதான். அடுத்து ஒருத்தவங்க வந்து ரெடியா இருக்கிறாங்க. கவிதை, கவிதை, ஒரு கவிதையை கவிதை சொல்ல போறாங்க.
2: ஓ, கவிதையே கவிதை சொல்ல போறாங்க.
3: நேம் ஆர் பவித்ரோஷினி, செகண்ட் இயர் பிசிக்ஸ்.
2: கேட்காமலே அவங்களே சொல்லிட்டாங்க, ஃபார்ம் ஆயிட்டாங்க. இப்போ
3: ஃப்ரெண்ட்ஷிப் பத்தி. விடியாத இரவிலும் வெளிச்சமாய் தோன்றுவாய், விடைபெறா நினைவாய் நெஞ்சில் நிறைந்திருப்பாய். கோடி உறவுகள் பூமியில் இருந்தாலும் உன்னை மட்டும் என் நெஞ்சம் கேட்கும். என் குறை கூறும் தகுதி உனக்கு மட்டுமே உண்டு. கண்ணீரில் கரையும் என் சோகங்களை உன்னகையால் துடைக்கும் என் தோழமையே. காகித கப்பலாய் இருந்து என் வாழ்க்கையை கடலென மாற்றிய என் உயிர் நண்பனே. வார்த்தைகள் தேவையில்லை, நம் மௌனம் பேசும். வாழ்க்கை பயணம் வரை நாம் இணைந்திருப்போம். காலங்கள் மாறலாம், காட்சிகள் மாறலாம், கடைசி வரை தொடரும் இந்த நட்பு.
1: சூப்பர். அழக நட்பு பத்தி ஒரு கவிதை சொல்லியிருக்காங்க. உங்களோட ஃப்ரெண்ட் யாரு? க்ளோஸ் ஃப்ரெண்ட் அப்படின்னு சொன்னா யார சொல்லுவீங்க?
3: எல்லாருமே என்னோட ஃப்ரெண்ட்ஸ் தான்.
2: சூப்பர், அழகா சொல்லிட்டீங்க.
1: எல்லாருமே அவங்களுக்கு ஃப்ரெண்ட். அடுத்து அழகா ஒரு கவிதை சொல்லிருக்காங்க, அவங்களுக்கு கேப் பண்ணிடலாமா? சரி, அடுத்து வந்து குரூப் சாங் பாடுறதுக்காக ரெடியா இருக்கிறாங்க.
2: ஓகே,
1: பேர் சொல்லிருங்க.
5: ஐஸ்வர்யா, செகண்ட் பிசிக்ஸ்.
1: அனிதா, செகண்ட் சுவாலஜி. அவங்க பிசிக்ஸ் சொன்னே நம்ம பிசிக்ஸா சுவாலஜியா அப்படின்னு கொஞ்சம் கன்ஃபியூஸ் ஆயிட்டாங்க.
3: ஆர் பவித்ரோஷினி, செகண்ட் இயர் பிசிக்ஸ்.
1: தெளிவா இருக்காங்க. ஆமா,